0: ഇത് ആകാശവാണി ശ്രീനഗർ. മെഡിയമേം സാത്താരട ശരിയാക്ക് മീറ്റേഴ്സ് എഫ് എം അഖത്ത് ദശര്യ പാസ് മെഗാഹെർട്സ് ബെറ്റ് സമീന മുഹത്തരം ഷമജീത് പത്ര മിനിറ്റ് സബിത് പേശ ഖദ്മത് ചു പ്രോഗ്രാം സുബുഗാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രോഗ്രാം സുബുഗായുക് അജുക് ഷുമാർ ഹെച്ച് തുഹൻ മേസ്ബാൻ തുഹൻ ദിസ് ഖദ്മത് സന്ദർ ഹാസിർ. ولیو یہ میں بابرکت